0: സമാഹരവും വേണമല്ലോ. അതുകൊണ്ട്
1: ലൈവ് എഫ് എം
2: സൈബർ അവകാശേ ലാംഗിയ ഹതഗസ്മ
1: ലൈവ് എഫ് എം liveFM.lk.